ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

ಹಲೋ ಹಾಯ್ ನಮಸ್ಕಾರ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ, ಕೇಟೊಂಡ್ರುಲಾರ್, ಇದು ರೇಡಿ ಸಾರಂಗ್ 107.8 FM, ಇದು ರಂಗ್ ರಂಗ್ರು ಜೀವನ. ಎಲ್ಲರೂ ಒಂದೈದು ಒಟ್ಟೈದು ಮುಂಡ್ರೋ ಏಕೈಕ ವಿಶೇಷ ನೇರ ಪ್ರಸಾರದ ಕಾರ್ಯಕ್ರಮವೇ ಇದು. ಮೈಕಲ್ ದ ಬಲಕ ಕಾರ್ಯಕ್ರಮ ಮುಂಡಿಯಂಟ್ರಲ್ಲೋ ನಾನಿಂಗಲು ಸೇಫ್ ಲಕ್ಕುತ್ತಾರ್. ശ്രോത്രങ്ങളെ, ഇണ്ടത്തെ കാര്യക്രമത്തിൽ നാങ്ങ പണ്ടത്തെ മങ്ങില ഇണ്ടത്തെ മങ്ങില ചൊല്ലോ ഈ ഒരു വിഷയത്തിൽ തൻ്റെ അഭിപ്രായത്തെ മണ്ടനാക്കാറ് ബേരി കലാരംഗത്തോ അധ്യക്ഷരായിട്ടുള്ള അബ്ദുൽ അസീസ് ബൈ കമ്പാടി, പിന്നെ അബ്ദുൽ ഹാജി.

0: സോ അതേപോലെ അബ്ദുൾ ഹാജി ഇയൽ പണ്ടത്തു മങ്ങില എണ്ടത്തു മങ്ങില ചുമ്പോ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇയളുടെ അഭിപ്രായത്തിൽ കേൾക്കുക.
1: പണ്ടത്തെ മങ്ങില ഇപ്പത്തെ മങ്ങില എല്ലാ വിഷയത്തും ഞങ്ങളുടെ ഭാര്യ കലാരംഗത്ത് അധ്യക്ഷമായിട്ടുള്ള രസീത് വയ്ക്കും പാടി ചെന്ത് അയങ്കോ ഞങ്ങളെ പേരിട്ട് അഞ്ച് മിനിറ്റ് നിങ്ങളോട്ട് ചെന്നിട്ട് മതിയിട്ട് അസീസ് വയ്ക്കാൻ പാടി ചെന്ന് ബാരിജന്റെ പേര് ഇത് പണ്ടേ ഞങ്ങൾ ബാരി ചെന്നിട്ട് വെച്ചോണ്ടിരുന്ന നിങ്ങ സ്വാതന്ത്ര്യ പൂർവ്വത്തെ ഏത് റിക്കാർഡ് എടുത്ത് നോക്കി ഞങ്ങൾ ഉണ്ടല്ലേ അതിൽ നിങ്ങൾ റിക്കാർഡ് കാണാം. മാപ്പിള്ള ജാത്തിയ ബഡുഗബാരി മകൾ ഉച്ചബാരി മാപ്പിള്ള ജാത്തിയ അജബാരി മക മൂസബാരി പണ്ട് ബാരി ചെല്ലാത്ത സമൂഹത്തിൽ പേര് ഞങ്ങൾ ഇനി അങ്ങ് വെച്ചോണ്ടിരുന്ന വളരെ സന്തോഷമായിട്ട് സ്വാതന്ത്ര്യം വന്ന പിന്നെ ആ പേര് പോയിട്ട് ബാരി ചെല്ലെ പിച്ച് ആറ് പറ്റില്ല. ഇപ്പ ഞങ്ങളെ പോയി ആൾമാറി അങ്ങനെ ഞങ്ങളുടെ ഈ മൂന്ന് സംസ്കൃതി കൊമ്പറിനു അതിൽ അസീസ് വയ്ക്കാൻ പാടി മഞ്ചൂനിലുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്ക് ബാരി ചെല്ലാനായിട്ട് ഒരു പേരോ ഞങ്ങളെ കൂട്ടണം. അതെല്ലാം കാണേഷ്മാർ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭാഷ അത് കേട്ടെങ്കിൽ നിങ്ങൾ ബാരി ചെന്നിട്ട് കേട്ടെങ്കിൽ എന്ത് പാട്ടുകളുണ്ട് നിങ്ങളോട്ട് നാൻ കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോ ഒരു ആച്ച ഞങ്ങളെ വന്നിട്ട് ചന്ദ്രകീഴി പുറടി പിടിച്ചിട്ട് ഒരാൾ അരമണത്തോളം ഒന്ന് തുളുനാട് തുളുനാടില് മുസ്ലിമായ കൂട്ടക്കാര് ധാരാളമായിട്ട് വലിയ സംസ്ഥാനം കെട്ടിട്ടുണ്ട്. വലിയ സംസ്ഥാന കെട്ടില് പ്രാമുഖ്യ തമ്മല കാക്ക രണ്ടാമത്തെ ബദി മൂന്നാമത്തെ ബരി ഇത് ഞങ്ങൾ വന്ന പിന്നെ പിടിച്ചോണ്ട ഏത് പണ്ടത്തെ ഏതേ ഒരു മങ്ങിയിൽ ഏതെടുത്ത് നോക്കും ഒരു കാക്കയില്ലാണ്ട് ഒരു കെട്ടുപാടില്ല. പെണ്ണ് തന്നിപ്പിക്കട്ടെ അതിന് തന്നിപ്പിച്ച കാക്ക വേണു വെള്ളങ്കരി പിരിക്കലും കാക്ക വേണു ഏത് കേക്കലും കാക്ക വേണു കാക്കില്ലാണ്ട് ഒരു കെട്ടുപാടും ഇരുന്നിട്ടില്ല. മുന്നോ കാക്ക മാ ചെന്നില്ലാണ്ട് കാക്ക അടച്ചിട്ടായി കാക്ക കുറ്റം പറഞ്ഞു പത്താൽ പോയിട്ട് കാൽ പിടിച്ചിട്ട് കുറ്റം പറഞ്ഞു പരസ്യത്തിൽ ഇത് ഞങ്ങൾ അന്നു പോന്നോ ആ ആചരണ ഞങ്ങൾ ക്രമേ ഞങ്ങൾ കുട്ട രണ്ടാമത്തത് പതി പതി ജോലി തപ്പ അത് ഇപ്പൊ എന്താ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ അത് കെട്ടി പിടിച്ചോണ്ട് ഞങ്ങൾ അതുപോലും ഞങ്ങൾ റെഡിയില്ല ഞങ്ങൾ പൊങ്കാൽ വേണേ രണ്ട് ചെറിയ വിഷയത്തിൽ ഒരു മിന്നു മഞ്ഞിൽ അവിടെങ്കിൽ കൊപ്പാലി കാത്ത് നാല് കുടിപ്പിക്കാനുള്ള സിറപ്പലി നൂലറഞ്ഞാണ് ഒറ്റ ഒരു കല ജോടുക്കു ഇങ്ങനത്തെ ഒരു ചെല്ലിയോ പൊങ്കാലിട്ടിട്ട് ഒരു അപ്പോ ഒരു പെണ്ണിന്റെ പാർപ്പാട്ടി തിന്ന ഇണ്ട് ആവശ്യമില്ല എത്ര പാവത്തെങ്കിൽ അതേ പിടിച്ചു അത് ഇവിടെ ഉൾനാട് കല്യാണം നിങ്ങൾ പട്ടൽ സൈഡിൽ പോയെങ്കിൽ ഇതില്ല ഇത് ഞങ്ങൾ ഹിന്ദി അങ്ങനെ ആചരണം കൊണ്ടുവന്നത് അത് ഞങ്ങൾ ഇന്ത്യ ഞങ്ങൾ വിടില്ല അത് നിങ്ങൾ വിടണം. രണ്ടാമത്തെ ബരി ബരി ഇല്ല ഇല്ല ചെന്നെങ്കിൽ ഒരു മഞ്ഞിലാവുമ്പോ ഇല്ലത്തെ പക്ഷെ എത്ര കായനാകാണ്ട് പോയതുണ്ട് ഇല്ലത്ത് ഇല്ലത്തെ ബേസിലുണ്ട് സാധാരണ കായണെത്തിച്ചെങ്കിൽ ഒരു ഗണ്ട് ചണ്ട് കെട്ട ഇല്ലത്തിക്കോസ്കര പേശുണ്ടിരുന്നാറ് അതും ഞങ്ങൾ പുട്ട ഞങ്ങൾ പിടിച്ചോണ്ട് പോകുന്ന മിടുക്കിൽ മാത്രം ഈ പതി ഈ പതിയിൽ ഞങ്ങൾ വിടണം. ഇസ്ലാമത്തിൽ എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങൾ പെണ്ണ് മഹാരാ കൊടുത്തിട്ട് ഞങ്ങൾ മഞ്ഞിലാക്കണം. പെണ്ണ് പാൽപാട്ട് കാസിയേക്കട ഉണ്ടല്ലേ അത് ഇസ്ലാമീകരണമല്ല അത് അംശകരണ ആണെങ്കിൽ മഹാർ കൊടുത്ത കാസില്ലെങ്കിൽ അവള് കലക്ഷൻ ആക്കാം അത് ഞാൻ കൊടുക്കാം അത് പെണ്ണെ കൊടുക്കും. എന്റെ അതേ ഒന്നല്ലേ ഞങ്ങൾ അസീസുണ്ടല്ലേ അയാൾ മുന്നൂരേതേ വല്ല എല്ലാവർ വിഷയം ഒരു എല്ലാവർക്കാണ് സ്പെഷ്യൽ അയലൊക്കെ അയാളെ മോളുകൂ ഉറപ്പാമ്പത്തു ഉണ്ടല്ലേ നിങ്ങൾ പോയി നോക്കണം ഞങ്ങൾ ഇന്നല്ലേ ആ ഇത് എല്ലാം പണ്ടത്തെ എത്തണം നമ്മൾ തപ്പത്ത് എല്ലാം അപ്പോ ഇതാക്കുവാണ് ആ അപ്പത്തെ കണ്ടിട്ട് ആ മനുഷ്യന്മാർക്ക് ചിന്തോ എന്നിട്ട് അങ്ങനത്തെ അയാൾ പണ്ടത്തെ ഇതല്ല അങ്ങനെ ഞങ്ങൾ അതിനെ പിടിച്ചോണ്ട ഇപ്പൊ എന്താ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ അതിൽ വിടണം. മുന്നൂറൊരു മങ്ങിലവിടെ ചെന്നെങ്കിൽ അത് ധാർമ്മികോ സാമസ്യത്തെ ഒരു മിലന ജലത്തെത്തിണ്ട് വളരെ ചന്ദിണ്ട് അപ്പത്തെ മങ്ങില ഒരു മങ്ങിലാകുമ്പോത്തുകൂ അവിടെ വിളിച്ചമയാകല്ല രായത്തെ ബില്ല് പോണു രായത്തെ ബില്ലിന്നില്ലെങ്കിൽ മങ്ങിട്ട് വണ്ടിയില്ല പണ്ട് ഔത്തരോട് മങ്ങി വിളിച്ചെങ്കിൽ ആവില്ല ഒത്ത ചെന്ന് ഓടണോ വീണ അസീസ് വയ്ക്കാൻ പോലെ അസീസിന് മുകളിൽ മങ്ങിയുള്ള പോലോ പറഞ്ഞു പോലാണ് അങ്ങനത്തെ ആയിട്ടൊരു ചന്തത്തിൽ ആ മങ്ങിലത്ത് വന്ന കഴിഞ്ഞാൽ ആ കത്തൽ പടയിൽ കൊടുക്കൊരു ചന്ത ബീഡി വെത്ത ബീഡി കൊടുക്കാൻ ചന്ത അതായ പിന്നെ ഉണ്ടല്ലേ ഒരു ബഹുമാനം എത്ര ചന്തത്തിലുണ്ട് ഒരു മങ്ങിലായില്ലെങ്കിൽ രണ്ടു നാല് മൂന്നാല് പെട്ടിട്ടുണ്ട് അത്ര ഒരു സമയത്ത് ചാവുകൂ ഒരു കുഞ്ഞാമ്പലം കൊണ്ടു ചന്ത ആ പാട്ടുണ്ടല്ലേ അതു ഞങ്ങളെ ബൈക്ക് പാട്ടിന് ഞങ്ങൾ ബൈക്ക് പാട്ടിന് വന്ന ഏതായത്തിൽ പോയെങ്കിൽ ഉണ്ടല്ലേ ബൈക്ക് പാട്ടിന് പാട്ട് ഞങ്ങളെ പോപ്പാട്ട് മാറുമായിട്ടില്ല പഞ്ചാക്ക ഒരു പക്കം ഉണ്ടായെങ്കിൽ അവരുടെ ബൈക്ക് പാട്ടിന് ഗെഞ്ചാനിട്ട് കണക്ക് അപ്പത്തി അപ്പം ഉണ്ടല്ലേ അതിൽ പാട്ട് തയ്യാറാക്കിയിട്ട് പാടിയുണ്ട് ചെയ്യൊരു ഉദാഹരണം ചെല്ല കണ്ണുംകാർ ഒരു മഞ്ഞിൽ അപ്പ പുജാമ്പല മോത്ത് പോലെ എടുക്കൂ രണ്ട് പുജാമ്പല വാസ വന്നിട്ട് പാടിനെ വെച്ചില്ല രണ്ട് പാട്ടും പാടില്ല എന്ത് പഞ്ചാക്ക പാടിട്ടുണ്ട് ആറ് പറക്ക വരില്ല അപ്പ ഈ പാട്ട് എങ്ങനെ തിരിഞ്ഞെങ്കിൽ നാല് ഇപ്പത്തെ പോലെ പേഷന്റെ പാട്ടിനിട്ടില്ല അതിനും ചേർത്ത് ചവയെല്ലാം ഓടി ജനറെല്ലാം കൂടി മാതാടൂതില്ല യാക്കേ ജഹാങ്കേ ഹബീബ് മനുഷ്യ പറയുന്നത്. അത്ര ചന്ദ്ര ഒരു അർത്ഥത്തെ പാട്ട് പാടിയിട്ടിരുന്നാണ്. ഒരു ഉഞ്ചാൽ പിടിച്ചിട്ട് ഞങ്ങളെ പടുകാക്കാട്ടി ഇങ്ങനെ ഒരു പല്ലി പിടിച്ചിട്ട് ഉഞ്ചാൽ നിന്നിട്ടുണ്ടായെങ്കിൽ ആ പഞ്ചാ ആ പടുകാക്കടെ പാട്ട് കേൾക്കുമ്പോൾ തോണ്ടല്ലേ ഈ സുവാളുടെ പണ്ട് സുവാൽ ഇങ്ങനെ വെച്ചോട്ടു ഇങ്ങനെ വെച്ചോട്ടു. അതുപോലെ പെണ്ണുകളിൽ ഉഞ്ചാൽ പാട്ട് എത്ര ആയിട്ട് ജാവ് വറക്കം മനസ്സ് പറയുകയും ചെയ്തിട്ടില്ല. അത്ര ചന്ത പണ്ടത്തെ മഞ്ഞള് ഇപ്പൊ എന്തും ഇല്ല. മഞ്ഞൾ ചെണ്ണിക്കത്ത് സാമരസവും ഇല്ല, അത് രുചിയും ഇല്ല, എന്തും ഇല്ല. ഒരു പത്ത് മിനിറ്റ് പോലെ വാളിൽ കൊണ്ട് തേച്ചൂരോട് പണ്ട് അവിടെ തിരിച്ചു ഞങ്ങ ഞങ്ങളെ മുന്നോട്ട് ആച്ചിടണം കൊമ്പർ കണ്ടിത്തമായിട്ട് ഉണ്ടല്ലേ. ഞങ്ങളെ പാലക്കാര് ഒരേണ്ട് ഒരു സമസ്ത ഓരോ സംഘത്തെ അതുകൊണ്ട് എന്താ പോലെ മഞ്ഞൾ ഞങ്ങൾ പെണ്ണ് മഞ്ഞളാക്കി കാസ്തുണ്ട് അങ്ങനെ അല്ല. ആ സംഘത്തെ പാലക്കാർ മുന്നോട്ട് പറഞ്ഞു അങ്ങനെ ചെല്ലോ ഞങ്ങൾ മഞ്ഞാട്ട് പേരുടെ മഞ്ഞളാവടാ അതല്ലാണ്ട് ഇങ്ങോട്ടെ കലക്ഷൻ ആക്കിയിട്ട് മഞ്ഞളാക്കോട് അദ്ദേഹം സംഘം സമാനത് അതല്ല. അങ്ങനെ വന്നേ മാത്രം ഞങ്ങളെ ഹോമുണ്ടല്ലേ ഞങ്ങൾ ഈ പണ്ടത്ത് പോയിട്ടുണ്ടല്ലേ കണ്ടിട്ട് ഞങ്ങൾ ആക്കി പോലെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ ശ്രമിക്കണം. അതൊക്കെ ഞങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെൺമക്കൾ ഒന്നും പാലാട്ട് പോലില്ല കണ്ടിട്ട് എല്ലാവരും.

ലുറങ്ങ, പി എ ഇലിയാസ്, അതേപോലെ മൊയ്തീൻ ഭാവ, പിന്നെ മുഹമ്മദ് അലി കമ്മരടി. സുനക്കു ഇനിയൊരു വ്യക്തി അയൽ ഡോർ അഭിപ്രായത്തിൽ ചെന്നിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ കേൾക്കുക.

0: കാര്യങ്ങളും മംഗല പണ്ടും വീണ്ടും പണ്ടത്തെ മംഗലത്തെ ബഗ്ഗിൽ വിസ്താരമായിട്ട് അബ്ദുൽ അസീസ് ബൈക്കമ്പാടി എല്ലാ വിഷയച്ചെന്ത് അയങ്ക് ഇന്നത്തെ മംഗലത്തേക്ക് പണ്ടത്തെ മംഗലത്തെ ഹോലിക്കാക്ക സാധ്യമല്ല. പണ്ടത്തെ വാതാവരണമേ വേറെ. ഇപ്പ ഒരു ഈ കലിയുഗം ചെല്ല എല്ലാ മനുഷ്യന്മാർ ഒരു യാന്ത്രിക രീതിയിൽ ജീവന സാഗിച്ചുകൊണ്ടുള്ളതായ ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തെ മംഗലം അതേപോലെ ഞങ്ങ എല്ലാരും ഗമനിച്ച പോലെ എവിടുത്തമാ ഒരു പെണ്ണ് എവിടുത്തമാ ഒരു ആണ്ടോ ജീവനത്തെ ഒരു മുഖ്യമായ പ്രധാന ഒരു നിക്കാഹ ഫംഗ്ഷൻ ആയിട്ടിക്കര് ചെമ്മത്തെ നിക്കാഹ ഇപ്പല്ല ഹാളിലെ ആവിടോ ഞങ്ങെല്ല ഗമനിച്ച പോലെ നിക്കാഹത്തെ ടൈമില് ആള് സേരിട്ടിക്കില്ല. ആ ചോറ ടൈമില് മാത്രം നിക്കാഹത്തോ ആ ഹാള് ഭർത്തി ആയിട്ടിക്കര് ഇത് മനുഷ്യന്മാര് മംഗില ചെന്നെങ്കിൽ ചോറ് ഉണ്ണു പോണ പോലെ ആയിരു അതാവ തീരാ ചെന്നെങ്കില് ഒരു ആമന്ത്രണ ഞങ്ങൾക്ക് തന്നെങ്കില് ആ സ്വീകാരാക്കറോ ഞങ്ങളെ കടമ ആയിട്ടിക്കര് ഞങ്ങളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടി ഒരത്തെ ദാവത്ത് തന്നെങ്കില് ആ ദാവത്തിനെ മന്നിച്ചിട്ട് ആ ദാവത്തിക്ക് ഞങ്ങൾ പോണു പോണ്ടെങ്കിൽ ഈ നിക്കാത്ത കാര്യക്രമത്തിൽ പോണ്ടെങ്കില് ആ നിക്കാത്തോ ആ ഒരു സാക്ഷി വഹിച്ചതും ഒരു കൂലി ഒരു പുണ്യദായക കർമ്മം ചെന്ന് ഞങ്ങൾക്ക് റസൂൽ പടിപാട്ടി ആ നിക്കാഹ കാര്യക്രമങ്ങൾ നോക്കണു അതേപോലെ ഞങ്ങൾ ആ വധു വരാറുക ആ പുതിയ ആമ്പിളെ പുതിയ പെണ്ണുക ഞങ്ങൾ മനസ്സോട് കൂടെ അള്ളാഹാന്റെ അടുത്ത് ദുആർക്കും ബാറക്കല്ലാഹുലക്കും അത് എത്ര ആൾ ഞങ്ങൾ അത് ആക്ര ആക്കില്ല ഈ ദുനിയാവ് ഞങ്ങളെ സരള ജീവനത്തിൽ നടത്തും പോണു അതുപോലെ ഞങ്ങൾ എല്ലാ വിഷയത്തിലും ആഡംബരത്ത് പോകാൻ മാറി ഏ പൈസക്കാരാവട്ടെ എത്ര വലിയോ സ്ഥിതിവന്തരുമാവട്ട് മംഗല ആക്കുറോ രീതി ഉണ്ടല്ലേ അത് സരള രീതിയിലാവണം. റസൂലിന്റെ കാലത്തിൽ മുത്തു നബിയുടെ കാലത്തിൽ നബിരോ മുട്ടത്ത സഹാബിമാർക്കും മംഗലായെങ്കിൽ ഞങ്ങൾ റസൂൽ കൊന്തിക്കില്ലവള റസൂൽ കിട്ടിയ അവരപ്പ മംഗലായ പിന്നെ അങ്ങ മുട്ട പന്നേ റസൂലങ്കു ശുഭാശയ കൊടുക്കു അത് അതിന് അർത്ഥം ചെന്നെങ്കിൽ ദുനിയാവിടി പിലിക്കൊണ്ടു എന്നും ഇല്ല ഞങ്ങൾ എത്ര ഉണ്ട് ഞങ്ങൾക്ക് എത്ര സാമർഥ്യം ഉണ്ടോ അത്ര ആളമേ മാത്രമേ പിടിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ കൊറേ പക്ക ഞങ്ങൾ നോക്കുക ഇടീ ദുനിയാവ് ഇടീ റായ ഇടീ പറായ എല്ലാം പിടിച്ചിട്ട് അവിടെ ചോറ് ടൈമിൽ ചോറ് കാലിയാക്കിക്കര് ഇങ്ങനത്തെ ഉണ്ടല്ലേ അത് പരിഹാസ്യത്തിക്ക് ഈടാവുടെ ഒരു പരിസ്ഥിതി പണ്ട് അത് കേട്ടാ സരള രീതിയിൽ ഞങ്ങൾക്ക് ഇല്ല സരള രീതിയിൽ ഇപ്പൊ ഇപ്പത്തോ ദുബാരി വെച്ചത്തോ നിങ്ങൾ നോക്കുവാറ് ഇൻവിറ്റേഷൻ അവിടെ പ്രിസ്റ്റീജ് വിഷയം ആയിട്ടേക്കര് ഇത്രമാല ആയിരക്കട്ടല കാശ് ചർച്ചയാക്കിട്ട് ഇൻവിറ്റേഷൻ പ്രിന്റാക്കാറ് ഇതെല്ലാം ആഡംബരത്തെ ജീവൻ ആഡംബരത്തെ ജീവന അതേ രീതി അഞ്ചിൽ ചിലരെന്നെങ്കിലേ ദാവത്തിക്ക് പോണു ദാവത്തിക്ക് പോണ്ടത് ഒരു കൂലിയ ഒരു പുണ്യദായക വിഷയമായിട്ടേക്കര് നിർച്ചിട്ട് അങ്ങു പുതിയ ആപ്പിളെ പുതിയ പെണ്ണുങ്ങനെ ദുആർക്കണം. അതേപോലെ ദാവത്ത് എടുത്ത പിന്നെ ചോറുണ്ട പിന്നെ ആ ഞങ്ങൾ ആറ് ദാവത്ത് തന്നാറ് അങ്ങും ദുആർക്കും ഞങ്ങൾക്ക് പടിപാട്ടി
1: കേക്കുന്നത് ഇത്രത്തോളം പി എ ഇ എസ് അയാളുടെ അഭിപ്രായത്തെ കേട്ടുണ്ടെന്നറിയാം.

0: ഇനി മൊയ്തീൻ ഭാവ അയാളുടെ അഭിപ്രായം.
1: പിന്നെ ഇപ്പത്തെ മങ്ങലത്തെ വിഷയത്തിൽ ചർച്ച ആയിട്ടുണ്ടോ? ആ മുന്നോത്തോ മങ്ങലത്തോ ഒരു നെനപ്പുർ നങ്ങ ഇപ്പൊ ഞങ്ങൾക്ക് ഹിരിയങ്ങല്ല ചെഞ്ചൻ തരുമ്പോ ആ നെനപ്പുർ നങ്ങ മെലക്കിട്ടുണ്ടല്ല. ബഹുശ ഇപ്പത്തെ മങ്ങലത്തിൽ അത് താലാക്കിയെങ്കിൽ ആ പണ്ടത്തെ മങ്ങലത്തും ഇപ്പത്തെ മങ്ങലത്തിക്കും അജകഞ്ചാന്തരത്തോ വ്യത്യാസ കണ്ടുപണ്ട്. ബഹുശ അണ്ട് ഞങ്ങ ഔത്രൽക മങ്ങലാക്കിട്ട് ആ മങ്ങല ചെന്നെങ്കിൽ ഏലെട്ട് നാളത്തെ ഒരു ഗൗജി ആ മങ്ങല വിളിക്കുന്ന ഒരു സംഭ്രമ അഥവാ ബാറി ഒരു പെരുസപ്പാട്ടില് ഉർമ്മത്തില് ആ മങ്ങല ആയിട്ടെന്ത് ഇപ്പ അതേ മങ്ങല ഇണ്ടിക്ക് ഒരു ബറേ മൂന്ന് ഗണ്ടല് ആ മങ്ങല തീരുന്നത്തെ ഒരു സ്വറ ഇണ്ടിക്ക് ഞങ്ങൾ എതിരല്ലേ ഞങ്ങ കണ്ടോണ്ടുള്ള അത് ഞങ്ങ ഒരു കണക്കില് ആ മുതലത്തെ പോലെ തന്നെ മങ്ങല നല്ലോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണ്ടു ആയെങ്കിൽ ഇണ്ടിക്ക് ഒരു നാലുക്ക് അങ്ങനത്തെ മങ്ങല ആക്ക പോയെങ്കിൽ ബഹുശ ഒരാൾക്ക് ആ മങ്ങലത്തേക്ക് കൂടകോ മാത്ര കാരണാവും. ഇണ്ടിക്ക് നാലുക്ക് ഒരു അഞ്ച് പത്ത് മങ്ങലാവുമ്പോ ഈ നിക്കാത്തക്കും ഒരു മോത്തക്കും മാത്ര എത്തകോ സന്ദർഭമുണ്ട്. ബാക്കിയുള്ള മോത്തക്കല്ല ചോറുകെ ഞങ്ങ ആ ദാവത്തക്ക് മാത്ര എത്ര ഒരു സ്വറ ആയിട്ടുണ്ടോ ആയങ്ക നാന് ഒരു വിഷയം ചെല്ലോ ഈ മങ്ങല ചെല്ലത് ഞങ്ങ ഇപ്പൊ എവിടത്തോലത്തോ ഈ ഫാഷൻ വന്നിരിച്ചെങ്കിൽ ബഹുശ ഞങ്ങ ഞങ്ങളൊക്കെ എത്തോ ഞങ്ങ ഇപ്പൊ നണ്ടോ സ്വന്തം ചെല്ലെങ്കിൽ നണ്ടോ കുഞ്ഞപുറ മക്കുക ആ കുഞ്ഞപുറ മക്കളെ മക്കുക നാനാറി ചെന്നിട്ട് കൊന്നില്ല അങ്ങോക്ക് അങ്ങോക്ക് അങ്ങാറി ചെന്നിട്ട് കൊന്നില്ല ഇത് ആറുമോണോ എവിടെയാണ് എന്നിട്ടിട്ട് ഗൊന്തില്ലാത്തൊരു വിഷയ ഇപ്പൊ ഞങ്ങൾ എതിർ വന്നിട്ടുണ്ടോ? പോഷ അങ്ങ ബെൽത് ബെൽതായി പോകുമ്പോ നല്ല സംബന്ധം എന്നിട്ടിട്ട് എതിരെതിർ ഗുർത്താക്കിയപ്പോ മാത്രം ഇത് നല്ല മോണോ അഥവാ ഇന്നത്തെ മോണോ ചെല്ലോ ഒരു ഗുർത്ത ബാരി ഞങ്ങ മുന്നിലല്ല ഏ നമുക്ക് പിരിസപ്പാടില് ഒരുമയത്തില് ഒരു സംബന്ധ അഥവാ ഒരു ഒക്കൂട്ട ആയിട്ട് ഒരു മങ്ങലത്തെ സന്ദർഭത്തിലാവട്ടെ മൊയിലഞ്ചിര സന്ദർഭത്തിലാവട്ടെ കൂടിയിട്ട് ഇത് എല്ലാവരും ഔത്തരംഗം സേരണത്തെ ഒരു കുടുംബ സേരണത്തെ ഒരു കാര്യക്രമം എന്ത് ആയെങ്കിൽ ഇപ്പൊ അത് നശിച്ചു പോയിട്ടിക്കുന്ന സന്ദർഭത്തില് മങ്ങല ഹാളിലാവട്ടെ ആ സമയത്തിലാവട്ടെ ആയെങ്ക ആ മങ്ങലത്തോ മുന്നിലത്തെ സന്ദർഭത്തില് ഒരു നാളാവട്ടെ ആ മങ്ങലത്തെ കൂട്ടു കുടുംബത്തങ്ങ സേരും പൊത്തോതോ ഒരു കാര്യക്രമ അത് ഞങ്ങ ഇന്നും മുന്നിലത്തെ പോലെമേ കൊണ്ടുവരണു എന്നിട്ടിട്ട് ഞാൻ എല്ലാരൊട്ടക്കും ഉമ്മപെങ്ങമാരൊട്ട് ആവട്ടെ അഥവാ നണ്ടോ ഹിരിയങ്ങളോ അത്ര കിരിയ സഹോദരന്മാരൊട്ടുകാവട്ടെ ഞാൻ കേട്ടിട്ടില്ലേ എന്ന് ചെന്നെങ്കിൽ ഇണ്ട് ആ കാരണാക്കി മാത്രം ആ ഞങ്ങളോ പിരിസപ്പാട് അഥവാ ആ സംബന്ധത്തോ നനപ്പോ ഞങ്ങൾക്കിക്കരു. ബഹുശ ഇപ്പൊ എത്ര ഫാസ്റ്റായി ചെന്നെങ്കിൽ മുന്നോ വിളിക്കോ സന ഔത്തക്കു മങ്ങലെ വിളിക്കോ പോയിട്ടിരുന്നാറ് അതിൽ പിന്നെ ഇപ്പൊ ഫോൺ വന്ന് പിന്നെ ഫോൺ അയത്ത് ഇപ്പൊ മൊബൈൽ ബന്ധം പിന്നെ കാലി എസ് എം എസ് കടത്തിട്ട് മങ്ങലെ വിളിക്കുന്നത് ഒരു കാര്യക്രമമായിട്ടുണ്ടോ? ഇത് ഈ ഒരു ഞങ്ങളൊരു സംബന്ധ ഭാരി ദൂര ദൂര ആവണത്തോ ഒരു സംബന്ധ ആയോണ്ട് വന്നോണ്ടിക്കര് ബഹുശ ഇങ്ങനെ ഇത് മുന്നിൽ നടന്നെങ്കിൽ അപ്പ മക്കൾക്കും കുറുത്തല്ലാത്തോ ഒരു നാളും വന്നു പോവാ ചെന്നിട്ട് ഞങ്ങൾക്ക് പേടിയാവടോ അതുക്കായിട്ട് ഞങ്ങൾ അത്ര മുന്നോട്ട് നിപ്പാട്ടിട്ട് എന്തിനെങ്കിലും ഞങ്ങളെ സംബന്ധം തങ്ങളോ ഒന്നാക്കിയിട്ട് ഒക്കെട്ടാക്കിയിട്ട് ഈ കുടുംബത്തങ്ങളല്ല ഒന്നായിട്ട് ആ മങ്ങിലാച്ചൻ ചെല്ലൊരു കാര്യക്രമത്തിക്ക് വറും പോലത്തെ ഒരു സ്വറ ഇന്ന് മുന്നൽക്കും നടക്കൊണ്ട് ചെന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ ഈ മങ്ങലത്തെ വിഷയത്തിൽ ചെന്നിട്ട്
0: കേക്കരങ്ങളെ ഇത്തരത്തോൽ മൊയ്തീൻ ബാവ അയൽഡോർ അഭിപ്രായത്തെ കേട്ടുകൊണ്ട് വന്നാറ്.

0: സോ അതേപോലെ ഇപ്പ മുഹമ്മദ് അലി കമ്മറടി അയാളുടെ അഭിപ്രായ
1: വേദിക്കല് പണ്ടത്തെ മങ്ങലത്തെ ബഗ്ഗെ ഇണ്ടത്തെ മങ്ങലത്തെ ബഗ്ഗെ ചെമ്മ ചർച്ച ആയിട്ട് ഞങ്ങളെ ഹിരിയ ഇലായോ ഹാജി കെ മുഹമ്മദ് കെ മുഹജാറ് അയല പണ്ടത്ത മങ്ങലത്തവരു കൊറിയ വിജയ ബഹുശ ഞങ്ങളെ ഹൽബുഗ് തട്ടുമ്പല ഊടുള്ള ബാലക്കാരെ മക്കത് ബിൽക്കുൽ അർത്ഥ ആകാലെ അതുക്കായിട്ട് നാൻ അയല ഇല്ല ചെന്നെ ഹാജാർ നിങ്ങ ഒർക്ക നിങ്ങ ആ ഗൊന്തുള്ള വിഷയ എല്ലാ ഒർക്ക ചെല്ലണോ അതിന് ഞങ്ങൾ റിക്കോർഡ് ആക്കിട്ട് വെക്കണോ എപ്പെങ്കോ വന്നാല് എണ്ടെങ്കോ വന്നാല് പണ്ട് ഞങ്ങളോ ഇന്നങ്ങനത്തെ ഒരു സംസ്കൃതി എങ്ങനത്തത് ചെന്നിട്ട് ഞങ്ങളെ മുന്നത്തെ പീളികക്ക് കൊന്താവുണ്ട് വിചാരിക്കുക ഇണ്ടത്തെ മങ്ങല എങ്ങനെ ആയോണ്ടുണ്ടു കൊറിയാൽ ചെന്നാറ് നന്റെ ദൃഷ്ടിയില് ഇണ്ടത്തെ മങ്ങല എങ്ങനെ ആയോണ്ടുണ്ടു ചെല്ലതക്ക് രണ്ട് വാക്യത്തില് മാത്രം നാണ് ചെല്ലോക്ക് ഇഷ്ടപ്പെടുക ഒന്ന് മങ്ങല ആടോളത്തോലോ മങ്ങല ആയിട്ടില്ല ഒരേ തല വെച്ച മങ്ങല ആടോളത്തോലോ മങ്ങല ആയിട്ടില്ല ഒരേ തല വെച്ച മങ്ങല ആയാൽ പിന്നെ അതൊന്നു വിട്ടിട്ടു വേറെല്ല തല വെച്ച ഞങ്ങ പരിസ്ഥിതി അവിടെ വന്നിട്ട് എത്തിര മങ്ങല ചെന്നെങ്കിൽ ചെമ്മ സന്തോല പടങ്ങോ ഒരു നാല് അത് ഞങ്ങൾ അത്ര എത്ര കഷ്ടാക്കി വെച്ചിര ചെന്നെങ്കിൽ ഇടീ ഞങ്ങളെ ബതുക്കുറ കണ്ണട തന്നെ എല്ലാം എടുക്കുള്ള ഒരു നാല് മങ്ങലത്തെ നാലുണ്ട് വിചാരിച്ചിര ഇത് ഞങ്ങമേ ഞങ്ങളെ മേൽ ബലിച്ചിട്ടിട്ടോ ഒരു ശിക്ഷ ഈ ശിക്ഷ വിട്ടിട്ടു പണ്ടെങ്ങനെ മങ്ങലായിട്ട് അതേപോലത്തെ മങ്ങല ഇപ്പായെങ്കിൽ അതേ സന്തോല അതേ പിരിച്ചപാട് ഞങ്ങൾ കണ്ടിത്താവുണ്ട് ഇന്ന് ഇണ്ടത്തെ മങ്ങലത്തിൽ ഇന്നൊരു ദൃശ്യ മങ്ങല വിളിക്കുന്നതിൽ കോമ്പറ്റീഷൻ ഇവിടെ ചെന്ന പോലെ ഞാൻ ഇത്ര വലിയ കടലാസ് ആക്കിയെങ്കിൽ അവനക്ക് ഇത്ര വലിയ ആവണം പിന്നൊരുത്തക്ക് ഇത്ര വലിയ പിന്നൊരുത്ത കടലാസ് ഇത്ര വലിയ ഈ കടലാസിൽ ഞങ്ങൾ നോക്കുന്നോ താരീക്ക് എവിടേണ്ട അതിലെടുത്തിട്ട് കാട്ടത്ത് വിട്ടുകിട്ട് വിട്ടു ഇത് വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് മങ്ങലത്തോടെ ആലേ ആള് ആലേ ആൾ നാല് മജലിസ്ക്ക് കോലി അഞ്ചാമത്തെ മജലിസ്ക്ക് നാലി ആറാമത്തെ മജലിസ്ക്ക് കാലി ഇത് ഒക്ക ഇത് ഒക്കുണ്ടായിട്ട് ചപ്പാളിടും അല്ലെങ്കിൽ വേണ്ട എത്ര വിളിക്കറോ ഇടീ ദുനിയാവല്ല വിളിക്കറോ ജണ്ട നമ്മ മങ്ങല ജണ്ടേ ദൃശ്യ ബാരിങ്ങളെ മങ്ങലത്തിൽ ഞങ്ങൾ എവിടെ പോയിട്ടെങ്കിലും കണ്ടുണ്ടല്ലോ നണ്ട കൂടെ നണ്ട മോണ്ട മങ്ങല നണ്ട മോല മങ്ങലും ചേർച്ച ചെല്ലോ നിങ്ങളുണ്ടല്ല വിളിക്കണു വിളിച്ചിട്ട് അവിടെ ജണ്ടേ നമ്മ മങ്ങല ഒരു മങ്ങല ഏത് നെയ്ച്ചോറും ബാൽഡക്കറി ഇറച്ചി ഉപ്പുകറി ഒക്ക ഇന്നൊരു മങ്ങല അവിടെ ആപ്പ ഇഡ്ലി പച്ചക്കറി കോലിക്കറി എല്ലാം എത്ര അവിടെ ഉണ്ടു ചെന്നെങ്കിൽ ലാസ്റ്റ് കൈ കലക്കുക അപ്പറ ഇപ്പറം നോക്കിട്ട് തന്നി കിട്ടിയില്ലെങ്കിൽ പെപ്സില് സ്പ്രൈറ്റില് കൈ കലക്കുക ഈ ദൃശ്യം ആരും നോക്കിട്ടാരോ നിങ്ങ ഒന്ന് ഇസ്രാം ജണ്ടുള്ളു എന്തും ഫലയില്ല ഞങ്ങ നേരായിട്ടു ആ പണ്ട ഞങ്ങളെ കൂട്ടുപാല് ഞങ്ങളെ കുട്ടുംബ ഞങ്ങൾ പിരിച്ചപാടു ഒരു നൂറാള് ഇരുന്നൂറാള് മുന്നൂറാള് വിളിച്ചിട്ട് മങ്ങലാക്കുക അവിടെ അയിത്തെങ്ങ നക്ക് പേര് വേണ്ട നക്ക് പേര് വേണം എന്തോ ബാവ മങ്ങലത്ത് മമതാലിട്ട് മൂണ്ട് മങ്ങലത്ത് പോയോട് എന്താല് എന്താല് എന്താല് ചോറ് ചോറും ഉപയോഗത്തിന്ന് ചോറ് നിന്നിട്ടില്ല അത് വിട്ടിട്ടു ഞങ്ങളോ കെ എം ആചാര് ചെന്ന പോലെ ആ പണ്ടത്തെ ഒരു സംസ്കൃതിയുടെ ഒരു മങ്ങല ഞങ്ങൾ നടപ്പാറ്റം പോയെങ്കിൽ ആ വേറെ സംസ്കൃതി വലിയ ഇണ്ട് ഇന്നൊരു വിഷയം ഞാൻ ലാസ്റ്റ് ചെന്നിട്ടില്ല ഇണ്ട് ഇവിടെ നടന്നുകൊണ്ടുള്ള ഈ കാര്യക്രമത്തെ പേര് ബാരി സാംസ്കൃതിക ആയന ആയന ചെന്നെങ്കിൽ നിങ്ങൾ ചെമ്മാലക്ക് ഗൊന്തിക്കൂ ജാത്ര ഈ ആയനാചലുടെ ഒരു ശബ്ദ ഇടരുടെ കൂടെ ഒരു പുതിയ ഇതിഹാസ പ്രാരംഭ ആക്കി രണ്ട് നാൻ വിചാരിക്കുന്നു.

യാന് ഹുസൈൻ കാട്ടിപ്പള്ള പാത്തിരുന്നുള്ള കന്നഡ തുളു ബക്ക ബാരി ഭാഷയാണ് സാഹിത്യ കൃഷിമല്ലെ തുളു ഭാഷദ മസ്ത് പദ്യളു സാരംഗ് റേഡിയോ മൂലക നിക്കു പോര് തുളു ഭാഷ എങ്കിൽ അപ്പെ ഭാഷ ആയിനടാത്ര നിക്കു മാത്ര തുളു ഭാഷദ കാര്യക്രമ നിരന്തര കേനന്ദുപ്ലേ സാരംഗ് റേഡിയോടു ഈ തുളു കാര്യക്രമ പ്രസാര വന്നുകൊണ്ടു അക്ലെഗ് നിക്കുള്ള പ്രോത്സാഹ കൊറലേ

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാണ പുള്ളിയായി ബുക്കണേ കോരികയിലെ പൊണ്ണു ഏരകളെ കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.